0: മൂസാഗ് ഫാനു ഇതാളുവി ഏ ഫിർഔനേ ഹമകശ്വറും തിമംഖലേഗ് ഫാനി ആലംതഗ് വിർസ്കലാഗ് ഹദ്രതും ഫണുവി റസൂലകീമെ
1: حقيق على ألا أقول على الله إلا الحق

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുഗ തിവേരാജ്ചേക അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: അങ്ങനുണ്ണ അങ്ങൻ കുതിന്ന അനിയായ ലിബിദാന കമുഗെ ബിരുവരി കമും എക്കിബാവെവുമു എമിയുങ്ങെ ആയില അതി മുഷ്തമോഗെ കുരിയരുമാ തരഗിയ മാനഹുരി മസിക്കെത്തക്കെ കുറുമുഗെ ഫുർസത് ഇതുരുവെഗിന്ദേ